നമസ്കാരം. 92.3 മലയാളം എഫ് എമ്മിന്റെ മറ്റൊരു ബ്രോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജ്യോതി. ഇന്ന് നിങ്ങളുടെ കൂടെ കുറച്ചു നേരം ചെലവഴിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇരിപ്പ്. പക്ഷെ നമ്മളെ ഒരു ചിറ്റാറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു പാട്ട് കേട്ട് വന്നാലോ?

മ്യൂസിക് നൽകിയത് ശ്രീ വിദ്യാസാഗർ, അത് പാടിയതോ ജി ശ്രീറാം. അപ്പോൾ എന്താണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്? പെട്ടെന്ന് എന്താണെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിൽ വന്നൊരു കാര്യം ഞാൻ കുറച്ച് നാളായിട്ട് പറയണം വിചാരിച്ചിരിക്കുന്നു. നമ്മൾ പറ്റിക്കപ്പെടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. എന്തെന്ന് ചോദിച്ചാൽ, ഇപ്പം ഈയിടെ ഞാൻ പച്ചക്കറി വാങ്ങാൻ പോയി. പച്ചക്കറി വാങ്ങിയിട്ട് ചിലപ്പോൾ ധൃതിയുള്ളപ്പോഴാണ് ഞാൻ പച്ചക്കറി വാങ്ങാൻ പോകും, വേഗം വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിൽ പോകണം. അങ്ങനെ വാങ്ങിയിട്ട് ചിലപ്പോൾ അവർ ചോദിക്കും, ബില്ല് വേണോ? അപ്പം ഞാൻ പറയും, ഏയ് ബില്ല് വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോവും. കഴിഞ്ഞ ആഴ്ച ഞാൻ പച്ചക്കറി വാങ്ങാൻ പോയപ്പം ബില്ല് വേണോ ചോദിച്ചപ്പോൾ എന്തോ ഒരു ബുദ്ധിക്ക് ഞാൻ പറഞ്ഞു, ആ ബില്ല് തന്നോളൂ പറഞ്ഞു. ആ ബില്ലെടുത്തു, തിരിച്ച് വീട്ടിൽ വന്നു. സാധാരണ ബില്ല് തിരിഞ്ഞ് നോക്കണ പരിപാടിയില്ല, ചീത്ത സ്വഭാവമാണെന്ന് അറിയാം, എന്നാലും അങ്ങനെ നോക്കാറില്ല. പക്ഷെ എന്തോ ഒരു അബദ്ധവശാൽ ഞാനതെടുത്ത് നോക്കി. അത് നോക്കിയപ്പം പച്ചക്കറിക്ക് പൊതുവെ ഒരു വില കൂടിയിട്ടുണ്ടല്ലോ, അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതാണ് നമ്മുടെ സ്ഥിതി ഇപ്പം. പക്ഷെ ഈ പച്ചക്കറി ബില്ലിൻ്റെ മീത് ഒരു എമൗണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. വലിയ എമൗണ്ട് ഒന്നല്ല, എക്സാക്ട്ലി പറഞ്ഞ $4.99, അതായത് ഒരു $5 വെച്ചോളൂ. അറ്റ് ഏതൊരു ഐറ്റം എന്ന് എഴുതിയിട്ടുണ്ട്, ഐറ്റമിൻ്റെ പേരില്ല, അറ്റ് വൺ എന്ന് മാത്രം എഴുതിയല്ലോ. അപ്പൊ ഈ സംഭവം ഞാൻ നോക്കി, ഞാൻ ഇന്നലെ വാങ്ങി സകല പച്ചക്കറി എണ്ണി നോക്കി. എന്നാൽ ഈ സാധനത്തിൻ്റെ എന്താണെന്ന് അറിയണ്ടേ? അങ്ങനെ ഒരു സാധനേ വാങ്ങിയിട്ടില്ല. ഈ ബില്ലിൻ്റെ ടോപ്പിലാണ് അത് ഇട്ടേക്കുന്നത്. അപ്പൊ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? ഒരു സാധനവും ഇല്ലാതെ വെറുതെ ഒരു എമൗണ്ട് ഇട്ടിട്ട് നമ്മുടെ കണ്ണിൽ പൊടിയിടുക എന്നല്ലേ അതിന് പറയാ? തിരിച്ചു പോയി ചോദിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഞാൻ ചോദിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറയാം എന്താകുമെന്ന്. എനിവേ, അത് നിങ്ങൾ ചിന്തിക്കും. നിങ്ങൾ ബില്ല് വാങ്ങാറുണ്ടോ? പൊതുവേ നമ്മളെ എന്തിനാ ഇനിയൊരു കടലാസും കൂടി വെച്ച് എൻവയോൺമെന്റലി ഫ്രണ്ട്ലി ആവാനൊക്കെ നമ്മൾ നോക്കും. കടലാസ് ആവശ്യമില്ല, അത് പ്രിന്റ് ചെയ്യണ്ടല്ലോ. പക്ഷേ സുഹൃത്തുക്കളെ, പ്രിന്റ് ചെയ്തോളൂ, ഒരു തുണ്ട് കടലാസ് അല്ലേ ഉള്ളൂ, അത് പ്രിന്റ് ചെയ്തിട്ട് വാങ്ങിക്കോളിൻ. എന്നിട്ട് എക്സാക്ട്ലി കടയിൽ നിന്ന് ഇറങ്ങണേന് മുമ്പ് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്യണ പല ആൾക്കാരും ഉണ്ടെന്ന് എനിക്കറിയാം, അവർക്കൊക്കെ സല്യൂട്ട്. നിങ്ങൾ ബുദ്ധിമാന്മാര്, നന്നായി ചെയ്യുന്നു. ഈ ചെറിയ കാശാണ് ഓരോരുത്തരുടെ നിന്ന് പോകണമെങ്കിൽ അത് എമൗണ്ട് ചെയ്തിട്ട് അവർക്ക് എത്ര കിട്ടും എന്ന് ടോട്ടൽ നോക്കി നോക്കൂ. നമുക്ക് അയച്ചേ പോട്ടെ $5, എന്തിപ്പോ ഇതിന് എന്നൊക്കെ വിചാരിക്കാം. പക്ഷെ നമ്മളെ പറ്റിച്ചിട്ട് അങ്ങനെ $5 എടുക്കാൻ പാടും? നിങ്ങൾ ചിന്തിക്കും. അപ്പോഴേക്കും ഒരു പാട്ട് കേട്ട് വരാം.

0: ഒരു പാട്ട് കേട്ട് നമ്മൾ തിരിച്ചെത്തി. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ ഒരു പാട്ട് പാടി തീർക്കുന്നതിന് മുമ്പ് തന്നെ തീരുമാനിച്ചിട്ടുണ്ടാവുമല്ലോ, കടയിൽ പോയാൽ എന്തായാലും ഒരു ബില്ല് ഇല്ലാതെ കടയിൽ നിന്ന് ഇറങ്ങില്ല എന്ന്. അപ്പൊ നമുക്ക് നമ്മുടെ ഇപ്പൊ കേട്ട പാട്ട് വല്ലതും മനസ്സിലായി നിങ്ങൾക്ക്? എനിക്കൊരു അത്ഭുതമായിരുന്നു ഈ പാട്ട് കേട്ടപ്പോ കേട്ടോ. അതിൻ്റെ ഒരു അബ്രീവിയേഷൻ ഉണ്ടല്ലോ, എന്താണ്, IFYKYK. ആ പാട്ടിന്റെ തുടക്കം മനസ്സിലായ? ആ തുടക്കത്തിൽ പറയുന്നത് ഇഫ് യു നോ യു നോ, ഇഫ് യു നോ യു നോ, അതന്നെ ഇഫ് യു നോ യു നോ, അതാണ് ആ തുടക്കത്തിൽ പാടിയ ഗുലുഗുലു ഭാഷ തുടക്കത്തിൽ. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഞാൻ അത് ഈ അർത്ഥം ഒന്ന് അന്വേഷിച്ച് ഒരു ഗൂഗിളും ഒക്കെ ചെയ്ത്, അല്ലെങ്കിൽ ചാറ്റ് GPT ഇപ്പോഴത്തെ ഭാഷയെ പറഞ്ഞ ചെയ്ത് അന്വേഷിച്ച് കണ്ടുപിടിച്ചു. അതായത് ചില സോഷ്യൽ മീഡിയ പോസ്റ്റിലൊക്കെ ചില ജോക്കുകളൊക്കെ എടുത്ര, ആ ജോക്കുകൾ മനസ്സിലാവണമെങ്കിൽ നമ്മൾ സ്പെസിഫിക്കലി ആ ഒരു ഗ്രൂപ്പിൽ പെട്ടിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു സന്ദർഭം അറിയാനുള്ള വിവരം ഉണ്ടായിരിക്കണം എന്നൊക്കെയാണ് ഇഫ് യു നോ യു നോ എന്നുള്ള അർത്ഥം. ഇത് കേട്ടപ്പോ എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നു,
1: ഇത് എന്റെ അമ്മാവനാണ് പണം വാങ്ങിയത്, വേറൊരു അമ്മാവന, അയാൾ അയാളുടെ വണ്ടിയാന്ന് പറഞ്ഞിട്ടാ ഞാൻ കേറിയിരുന്നത്. അതൊക്കെ പോട്ടെ, ഇതൊക്കെ ചോദിക്കാൻ താൻ ആരാ?
2: ഞാൻ ആരാണെന്ന് താനാരാണെന്നത് എനിക്കറിയാൻ മേലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്. തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണ്.
1: അമ്മാവ,
2: എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ? താൻ എന്നോട് ചോദിക്ക്, അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്ന്.
0: ഈ ഞാനാരാ താനാരാ എന്ന ഈ ഒരു പാട്ട്, ഇപ്പൊ കേട്ട പാട്ട്, ഇപ്പൊ കേട്ട നമ്മുടെ പപ്പുചേട്ടന്റെ ഡയലോഗല്ല, അത് നമ്മുടെ അനശ്വരമാക്കിയ ഒരു ഡയലോഗാണ്, അത് നമ്മുടെ മനസ്സിൽ എന്നും ഒരു ഇടം പിടിച്ചിരിക്കുന്ന ഡയലോഗാണ്. പക്ഷെ നിങ്ങൾ അതിനു മുമ്പ് കേട്ട പാട്ട് ആ സിനിമ ഏതെന്ന് വെച്ചാൽ അതിരടി എന്ന ഒരു പുതിയ സിനിമയ്ക്ക് വേണ്ടി വിഷ്ണു വിജയ് മ്യൂസിക് കമ്പോസ് ചെയ്തു. അത് പാടിയത് ഫെജോ ആൻഡ് പൂർണിമ കണ്ണൻ. എന്നാലും കേൾക്കാൻ ഒരു രസമുണ്ടായിരുന്നു ആ പാട്ട് കേട്ടോ. എന്തെന്നെ പറഞ്ഞാലും അതില് ചില ആ സിനിമയ്ക്കകത്ത ഡയലോഗ്സും കേൾക്കാം, നമ്മുടെ ബസിൽ ജോസഫിന്റെ ആക്ടിങ്ങും സ്റ്റൈലും ആ ഒരു വർത്തമാനം ഒക്കെ ഒരു കുസൃതി ഉണ്ട് അതിനകത്ത്, കേൾക്കാൻ നല്ല രസമുണ്ട്. അപ്പൊ നമ്മൾ തിരിച്ചു വരട്ടെ, നമ്മുടെ എന്താ പറയുക, നമ്മുടെ സോഷ്യലി അവെയർ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഒരു ചെറിയൊരു വർത്തമാനമുള്ള ആദ്യം ഞാൻ തുടങ്ങിയത് നമ്മുടെ ബില്ല് വേണം എന്നുള്ളത്. അതേമാതിരി വേറൊരു സംഭവം ഈയിടെ ഉണ്ടായത്, ഇപ്പോൾ ആരോഗ്യം നന്നായി നോക്കുന്നത് കൊണ്ട് ഞാൻ രാവിലെ ഉലുവ ഇട്ടിട്ട് വെള്ളം കുടിക്കും. ആരോഗ്യം നോക്കുന്നതെന്നല്ല, സത്യം പറഞ്ഞാൽ ഡയബറ്റീസ് വരാതിരിക്കാനുള്ളൊരു മാർഗമാണെന്ന് ആരോ പറഞ്ഞു, അതനുസരിച്ചിട്ട് ഉലുവ തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് ആ ഉലുവ രാവിലെ തന്നെ വെറും വയറ്റിൽ കഴിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഈ ഉലുവ നമ്മൾ സാധാരണ തലേദിവസം വെള്ളത്തിലിട്ടാൽ പിറ്റേസ് രാവിലെ ആകുമ്പോഴേക്കും ഒന്ന് കുതിർന്ന് ഒരു കടിക്കണ പരുവത്തിലൊക്കെ ആവും. അങ്ങനെയാണ് ഇതുവരെ ആയിണ്ടായിരുന്നത്. ഈ പറഞ്ഞോണം നമ്മുടെ ഇന്ത്യൻ ഗ്രോസറിയിൽ നിന്ന് ഞാനൊരു പാക്കറ്റ് ഉലുവ വാങ്ങി. ഒരു പാക്കറ്റ് വാങ്ങിന് രണ്ട് പാക്കറ്റ് വാങ്ങി, സെയിം ബ്രാൻഡിന്റെ തന്നെ രണ്ട് പാക്കറ്റ് വാങ്ങി. അത് ഈ പറഞ്ഞോണം വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തു. പക്ഷെ പിറ്റേ ദിവസം എടുത്ത് നോക്കുമ്പോ എന്താ, അതില് 4-5 മണികള് നല്ലോണം കുതിർന്നിട്ടുണ്ട്. ഈ ഒറ്റതാകെ ഒരു സ്പൂൺ കേട്ടോ, ബാക്കിയൊക്കെ ശരിക്കും അതേ പോലെ ഒരു അനക്കവും പറ്റാതെ കണ്ണും മിഴിക്കാതെ അവിടെ കണ്ണുറങ്ങുന്നുണ്ട്. അവര് ഈ വെള്ളം തട്ടിയിട്ടില്ല, വീർപ്പിച്ചിട്ടുമില്ല, അതേമാതിരി കല്ലായി കിടക്കുന്നു. ആദ്യത്തെ ദിവസം അതൊക്കെ കുടി വിഴുങ്ങി, വെള്ളം കുടിച്ച് വിഴുങ്ങി. കടിക്കാൻ പറ്റിയ എൻ്റെ പല്ല് പിന്നെ ഫില്ലിങ് ഡെന്റിസ്റ്റിന്റെ അടുത്ത് കൊണ്ടിരുന്നു, പേടിച്ചുകൊണ്ട് കടിക്കാൻ നിന്നില്ല. എന്നാൽ ഞാൻ പിറ്റേ ദിവസം ചൂടുവെള്ളത്തിൽ ഒഴിച്ച് തലേ ദിവസം ചൂടുവെള്ളത്തിൽ ഒഴിച്ച് പിറ്റേ ദിവസം കഴിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴെന്താ, അതേമാതിരി തന്നെ 4 മണികൾ ഭയങ്കര ദയ കാണിച്ച് ഒന്ന് വീർത്തു. ബാക്കിയുള്ളവർ മസിൽ പിടിച്ച് അവിടെ കിടക്കുന്നു, കല്ലായിട്ട് കിടക്കുക. പോട്ടേച്ചിട്ട് 1 ആഴ്ചത്തോളം സമയം കൊടുത്തു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പക്ഷെ അതിനൊരു വ്യത്യാസമില്ല. അവസാനം മടുത്ത് ഞാൻ ആ ഒരു പാക്കറ്റും കൊണ്ട് കടയിലേക്ക് തിരിച്ചു പോയി. തിരിച്ചു പോയിട്ട് അവരോട് പറഞ്ഞു, ഈ ബ്രാൻഡ് ഈ ഉലുവ നല്ലതല്ല, ഇത് നിങ്ങൾ ഒന്ന് അവിടെ എറിയിക്കോ എന്ന് ചോദിച്ചു. കടയിലെ പയൻ തലയാട്ടി ചിരിച്ചു, യെസ് എന്ന് പറഞ്ഞിട്ട് വാങ്ങി വെച്ചു. അത് അവിടുന്ന് അങ്ങോട്ട് മേലേക്ക് പോവോ ഇല്ലയേ എന്ന് എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ വീണ്ടും ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ്, പക്ഷേ എനിക്ക് തോന്നിയില്ല ആ കുട്ടിക്ക് എന്നോട് വേറെ വല്ലതും പറയാണ്ടായിരുന്നു എന്ന്. ഇനിയിപ്പോ ഞാൻ മാനേജറെ വിളിക്ക് ആ എന്നൊക്കെ പറയണം, അടുത്ത സ്റ്റെപ്പായിട്ട് നോക്കാം. പക്ഷെ പറഞ്ഞു വരുന്നതിന് ചുരുക്കം എന്തെന്ന് വെച്ചാൽ, നമുക്കൊരു പ്രോഡക്റ്റ് നല്ലതല്ലാന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും അത് കടയിൽ തിരിച്ചു കൊടുക്കാൻ നിൽക്കണം, മടി കാണിക്കരുത്. ചിലപ്പോൾ വയ്ക്കും, ഇതും കൊണ്ട് അവിടെ പോയിട്ട് ഈ ഒരു സാധനം സാറിന് റിപ്പോർട്ട്, ഛേ ഇത്രയല്ലേ ഉള്ളൂ, വിട്, അടുത്ത പ്രാവശ്യം അത് വാങ്ങണ്ട വെച്ചാൽ പോരെ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അത് വിചാരിക്കാതെ ഈ പ്രോഡക്റ്റ് തിരിച്ച് കടയിൽ കൊണ്ടുകൊടുത്തിട്ട് അവരുടെ അടുത്ത് ആ ഒരു കംപ്ലയിൻറ്റ് നമ്മുടെ സമാധാനത്തിനെങ്കിലും പറഞ്ഞു എന്നുണ്ടാവല്ലോ. നാലാൾക്കാർ കേൾക്കത്തല്ലേ അവരെ ചീത്ത പറയണം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ഡ്രോ അറ്റൻഷൻ ഓഫ് എവറിബഡി അറൗണ്ട് യു എന്നല്ല അർത്ഥം. നമ്മൾക്ക് ചെയ്യാനുള്ളത് ഈ പ്രോഡക്റ്റ് നല്ലതല്ലെങ്കിൽ നല്ലതല്ല എന്ന് അവരെ അറിയിക്കേണ്ടതാണ്. അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കേൾക്കാനുള്ളത് കേൾക്കാം, മനസ്സിലാക്കാനുള്ളത് മനസ്സിലാക്കാം. എന്തായാലും എൻ്റെ കുറച്ച് നേരം ഇല്ലേ കുറച്ച് വർത്തമാനം തുടങ്ങിയിട്ട് ഒരു പാട്ട് കേട്ട് നമുക്ക് തിരിച്ചു വന്നാലോ.

ഒരു ക്യൂട്ട് പെപ്പി ബീറ്റുള്ള ഈ പാട്ട് പൊറിഞ്ചു മറിയം ജോസ് എന്ന സിനിമയിലേക്ക് വേണ്ടി ജേക്സ് ബിജോയുടെ മ്യൂസിക് ഡയറക്ഷനിൽ, ഇതിൻ്റെ വരികൾ എഴുതിയത് ജ്യോതിഷ് ടി കാശി, ഇത് പാടിയത് വിജയ് യേശുദാസ്, സച്ചിൻ രാജ്. ഒരു നല്ല രസമുണ്ടായിരുന്നു അല്ലേ ആ പാട്ടിനെ കേൾക്കാൻ, ഒരു നല്ല ക്യൂട്ട് ബീറ്റായിരുന്നു. ഈ പാട്ടൊക്കെ കേട്ട് വരുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ മലയാളം സിനിമയിൽ എന്താ കുറേ റീമിക്സുകൾ വന്നിട്ടുണ്ട്. ആ റീമിക്സുകൾ കേൾക്കാൻ ചിലതൊക്കെ നല്ല രസമുണ്ട്. സിനിമയിൽ വന്നിരിക്കുന്ന റീമിക്സുകളെ കുറിച്ച് ഞാൻ പറയുന്നത്, ഇപ്പൊ പെട്ടെന്ന് റീമിക്സ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ ആദ്യം വരുന്ന പാട്ട് ഏതാണെന്ന് എനിക്കറിയാം. ആ പാട്ട് ഞാൻ വെച്ചുതരാം, ഇപ്പം തന്നെ വെച്ചുതരാം.

എന്നാ താൻ കേസുകൂട് എന്ന സിനിമയ്ക്ക് വേണ്ടി ഈ പാട്ട് റീപ്രൊഡ്യൂസ് ചെയ്തത് ഡോൺ വിൻസെന്റ് ആണ്. അതിന്റെ മ്യൂസിക് ഒക്കെ അറേഞ്ച് ചെയ്തത് ജാക്സൺ അറൂജ. അത് പാടിയതോ ബിജു നാരായൺ. എന്നാ ഒറിജിനൽ ആരാന്ന് ആലോചിച്ചോക്കൂ ഒരു സെക്കൻഡ് തരാം. ഒഫ്കോഴ്സ് കെ ജെ യേശുദാസിന്റെ ശബ്ദത്തിലായിരുന്നു ഒറിജിനൽ പാട്ട് അല്ലെ. ആ പാട്ടിന് മ്യൂസിക് കമ്പോസ് ചെയ്ത് ശ്രീ ഔസേപ്പച്ചനാണ്. അതിന്റെ വരികൾ എഴുതിയതോ ഒ എൻ വി കുറുപ്പ് സാറും. അപ്പൊ നല്ലൊരു പാട്ടായിരുന്നു. അതിന്റെ സത്ത് കളയാതൊരു റീമിക്സ് ആണ് ഇതിന് ചെയ്തേക്കുന്നത്. അതുകൂടാതെ നമുക്ക് ഈ പാട്ടെന്ന് മനസ്സിൽ കേൾക്കുമ്പോൾ ഉടനെ ചാക്കോച്ചന്റെ ഫേമസ് സ്റ്റെപ്പുകളൊക്കെയാണ് ഓർമ്മ വരും. അടിപൊളി ആക്ടിങ് അല്ലായിരുന്നു അത്. പ്രത്യേകിച്ച് സിനിമ അതിന്റെ ഡയലോഗുകൾ അതിന്റെ സെറ്റിങ് ഒരു വ്യത്യാസമുള്ളൊരു സിനിമ തന്നെ. അപ്പൊ ഞാൻ ചിന്തിച്ചു ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ഇന്നത്തെ ബ്രോഡ്കാസ്റ്റിൽ ഈ റീമിക്സ് പാട്ടുകൾ ഒന്ന് കേട്ട് വന്നാലോ. നല്ല കിടിലൻ റീമിക്സ് പാട്ടുകളുണ്ട്. ഇപ്പൊ ഇതിപ്പം റീസെന്റ് അല്ലാത്തെങ്കിലും കുറച്ച് നാൾ മുമ്പുള്ളതാണ്. അതും ഇറ്റ് മെയ്ഡ് ഇറ്റ്സ് മാർക്ക്. വേണമെങ്കിൽ അത് തന്നെയാണോ റീമിക്സ് തുടക്കം ചോദിച്ചാൽ അതെനിക്കറിയില്ല. പക്ഷെ ഒരു സൂപ്പർ റീമിക്സ് തന്നെയായിരുന്നു. ആ ഒരു റീമിക്സ് പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

ഈ പാട്ടിന്റെ ഒറിജിനൽ പാട്ട് വന്ന സിനിമ ഏതായിരുന്നു? എന്തൊരു ചോദ്യമല്ലേ. കാണാമറയത്തെന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ കെ ജെ യേശുദാസ് പാടിയ ഈ പാട്ട്, അന്ന് മ്യൂസിക് ഇട്ടത് ശ്യാം സാറായിരുന്നു, അതിന് വരികൾ എഴുതിയത് ബിച്ചു തിരുമല, അതിന് നൃത്തം വെച്ചത് നമ്മുടെ റഹ്മാൻ ആൻഡ് ശോഭന. അതൊരു കിടിലൻ, ഒരു എന്താ പറയുക, ഐക്കോണിക് മൂവ്മെൻറ്റ്, ഐക്കോണിക് സോങ് ഒക്കെ ആയിരുന്നു. ഈ ഒരു ഐക്കോണിക് സോങ്ങിനെ ഇങ്ങനെ മാസ്റ്റർ റീമാസ്റ്റർ ചെയ്തത് നമ്മുടെ തേജാബായ് ആൻഡ് ഫാമിലി ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. അത് പാടിയതോ കെ ജെ യേശുദാസ് സാറിൻ്റെ മകൻ തന്നെ വിജയ് യേശുദാസ്, ഷാൻ റഹ്മാൻ കൂടി ചേർന്നിട്ടാണ് പാടിയത്. മ്യൂസിക് അത് തന്നെ സെയിം ശ്യാം സാറിൻ്റെ മ്യൂസിക്കിന്, പക്ഷെ അതിന് ദീപക് ദേവിൻ്റെ വക ഒരു കുറച്ച് ടച്ച് കൊടുത്ത് കുറച്ചുകൂടി അത് റീമിക്സ് മോഡിലേക്ക് കൊണ്ടുവന്നു. അതും പൃഥ്വിരാജിൻ്റെ ഡാൻസ് പെർഫോമൻസും ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ കലക്കനായിരുന്നു. അപ്പം നമുക്ക് ആ ഒരു ഡാൻസ് പൃഥ്വിരാജിൻ്റെ, അപ്പുറത്ത് റഹ്മാൻ്റെ, ഏതിനെ പ്രിഫർ ചെയ്യും നിങ്ങൾ? പൃഥ്വിരാജിൻ്റെ ഡാൻസാണോ റഹ്മാൻ്റെ ഡാൻസാണോ? ഇപ്പോഴത്തെ ജെൻസി പിള്ളേർക്ക് ഏത് റഹ്മാൻ ഏത് ഡാൻസ് എന്ന് ചോദിക്കില്ല എന്നൊരു വിശ്വാസമുണ്ട്. ആ ഒരു പാട്ട് അന്മാരി പോപ്പുലർ ആയിരുന്നു അല്ലേ. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു റീമിക്സ് കേട്ടു. ഇനിയൊരു സോഫ്റ്റ് നമ്പർ, സങ്കടമുള്ള റീമിക്സ് ആയിട്ടാണ് അടുത്ത് വരുന്നത്. ഏതാന്നൊന്ന് ആലോചിച്ച് നോക്കൂ. പിടികിട്ടിയ ഏതാവും എന്നാ കേട്ടിട്ട് വരൂ.

1982 ഞാൻ ഏകനാണെന്ന സിനിമയ്ക്ക് വേണ്ടി കമ്പോസ് ചെയ്ത പാട്ടാണത്. അത് കമ്പോസ് ചെയ്ത മറ്റാരുമല്ല, നമ്മുടെ എം ജി രാധാകൃഷ്ണൻ സാറാണ്. അതിൻ്റെ വരികൾ എഴുതിയത് ആരാന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ചിലർക്കൊക്കെ അറിയണ്ടായിരിക്കാം. മറ്റാരുമല്ല സത്യനന്ദിക്കാട്. എന്നാൽ ഇതേ പാട്ട് നിങ്ങൾ ഇപ്പൊ കേട്ടത് ആ സിനിമയിൽ നിന്നല്ല കേട്ടോ. ഇത് പിന്നീട് ഡോൾഫിൻസ് എന്ന സിനിമയ്ക്ക് വേണ്ടി ഈ പാട്ട് പാടിയത് സുദീപാണ്. അത് ഇറങ്ങിയത് 2014 എത്തിയാന്ന് തോന്നുന്നു ആ സിനിമ ഇറങ്ങിയത്. അപ്പൊ ആ ഒറിജിനൽ പാട്ടിന്റെ അത്ര ഖനം ഉണ്ടോ ഈ പാട്ടിനോ വെച്ചാൽ, അത്ര സങ്കടം നിറഞ്ഞിരിക്കണോ ഈ പാട്ടിലെന്ന് ചോദിച്ചാൽ, ആ കഥ ഓർത്തു നോക്കുമ്പോൾ അത്രയ്ക്കില്ല. കുറച്ചുകൂടി ലൈറ്ററാണ് ഈ സോങ്, അല്ലേ? ഈ ഒരു സിനിമയിൽ അത്രയ്ക്കാണ് ഡീപ്പായിട്ട് ആ ഒരു വിഷാദം കുത്തി നിറച്ചിരിക്കുന്നില്ല. പക്ഷെ ആ ബ്യൂട്ടി ഓഫ് ദ സോങ് ഇസ് സ്റ്റിൽ കെപ്റ്റ്. ഒരു ബ്യൂട്ടിഫുൾ സോങ് തന്നെയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എന്നാൽ ഇപ്പൊ നമ്മൾ ഇത്ര സങ്കടപ്പെട്ടിരിക്കേണ്ട, നമുക്ക് ഇത്തിരികൂടിയും ലൈറ്റ് ഹാർട്ടഡ് ഒരു പാട്ട് കേട്ട് വന്നാലോ. ഈ പറഞ്ഞതാണ് റീമിക്സ് തന്നെ. ഓക്കേ.

അച്ഛൻ ജയറാമനും മകൻ കാളിദാസനും തകർത്ത് ഡാൻസ് ചെയ്ത ഒരു പാട്ടായിരുന്നു അത്. ഏത് സിനിമ എന്ന് ചോദിച്ചാൽ മറ്റൊന്നല്ല ആശകൾ ആയിരം. ഈ സിനിമയുടെ ആണോ ഈ പാട്ട്? അല്ലല്ലോ, ഒറിജിനൽ സിനിമയിലും ജയറാം സാർ തന്നെയായിരുന്നു. ആ ഒറിജിനൽ സിനിമ എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു? ഷാർജ ടു ഷാർജ. അതിൽ ആ ഒരു അറബി വേഷം ഇട്ടിട്ട് സൂപ്പറായിട്ട് ഉണ്ടായിരുന്നത്. ഇതും അതിനൊത്ത് തന്നെ ആറ്റ് പാർ എന്ന് പറയില്ലേ, ഒരേ കട്ടയ്ക്ക് പിടിച്ചിട്ടുണ്ട് ഈ പാട്ടും. ഈ പാട്ട് അന്ന് പാടിയത് നമ്മുടെ എം ജി ശ്രീകുമാർ സാറാണെങ്കിൽ ഇന്ന് പാടിയത് വിനീത് ശ്രീനിവാസനാണ്. കൂട്ടത്തിൽ എം ജി ശ്രീകുമാറും ഉണ്ട് എന്ന് പറയാല്ലേ, എവിടേക്കോ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവാതിരിക്കില്ലല്ലോ. അതിന് മ്യൂസിക് റീഅറേഞ്ച് ചെയ്തത് വില്യം ഫ്രാൻസിസ് ആണ്. പിന്നെ കോറസിൻ്റെ ഒരു വലിയ പങ്കുണ്ട് ഇതിനകത്ത്. പണ്ടത്തെ നമ്മൾ നോക്കിയ കോറസുകൾ ആരാ പാടിയ എന്താ പാടിയെന്ന് ഒന്നും ഇപ്പൊ യൂട്യൂബ് തപ്പി നോക്കിയ പാട്ടുകളിൽ കാണില്ല. പക്ഷെ ലേറ്റസ്റ്റ് പാട്ടുകളിലൊക്കെ ക്ലിയർ ആയിട്ട് അവരുടെ പേരുകൾ എഴുതി കാണും. മെയിൽ കോറസ് ആരാണ് പാടിക്കുന്നത്, ഫീമെയിൽ കോറസ് ആരാണ്. ആൻഡ് ഇറ്റ്സ് സോ ഗുഡ് ടു സീ ദാറ്റ്. അല്ലെ, അത് അവർക്കൊരു അംഗീകാരം കൂടിയാണ്. പക്ഷെ ഇത്രയും നല്ല ശബ്ദത്തിന് ഉടമകളാണ് ഇവരൊക്കെ. അപ്പൊ അവരെയും കൂടി ഫ്രണ്ട് ലൈനിലേക്ക് കൊണ്ടുവരുന്നത് ഓസം. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് തോന്നുന്നു നമ്മുടെ സമയം ഇങ്ങനെ അടുത്തടുത്തടുത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഒരു പാട്ടും കേട്ടിട്ട് അടുത്ത റീമിക്സ് പാട്ട് കേട്ടിട്ട് വരാം. ആ റീമിക്സ് പാട്ട് കേട്ടിട്ട് വരും, എന്നിട്ട് ഞാൻ പറയാം വിശേഷങ്ങള്.

സൂപ്പർ ഹിറ്റായ പ്രേമലു എന്ന സിനിമയ്ക്ക് വേണ്ടി ദേവരാഗൻ 2.0 എന്ന പേരിൽ ഇറങ്ങിയ ഈ പാട്ട് ഒറിജിനലി 1996 ദേവരാഗം എന്ന സിനിമയ്ക്ക് വേണ്ടി MM കീരവാണി മ്യൂസിക് നൽകി, MD രാജേന്ദ്രൻ സാർ ലിറിക്സ് എഴുതി. ഈ പാട്ട് പാടിയത് KS ചിത്രയും P ഉണ്ണികൃഷ്ണനാണ്. ഈ പാട്ട് സൂപ്പർ ആയിട്ടുണ്ട്. ഒരു ഒരു എന്താ പറയുക, പക്ഷെ ആ ഒരു കോണ്ടെക്സ്റ്റ് വ്യത്യാസമാണ്. ഇതില് പാട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഡാൻസ് പെർഫോമൻസ് സ്റ്റേജിൽ എന്ന മട്ടിലാണല്ലോ. പക്ഷെ ഇതിൽ ഞാൻ മിസ് ചെയ്ത ഭാഗം ഏതാണെന്ന് അറിയാം? ഈ പാട്ടിന്റെ ഏറ്റവും ഭംഗിയുള്ള ബ്യൂട്ടിയുള്ള ഭാഗം അതൊന്നും കേൾപ്പിച്ചു തരാം.

0: ബ്യൂട്ടിഫുൾ മ്യൂസിക് എന്ന് പറയാം, ഫ്ലൂട്ടിൻ്റെ റെൻഡീഷൻ അല്ലേ. എന്താ പറയാ, എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരു ലാസ്റ്റ് റീമിക്സ് സോങ്, അതൊരു ഒന്നൊന്നര പാട്ടാണ്, നിങ്ങൾ എന്തായാലും കേട്ടിരുന്നു. അതിൻ്റെ ഒറിജിനൽ ഞാൻ കേൾപ്പിച്ചു തരാം, പക്ഷെ ഈ റീമിക്സ് ഒന്ന് കേട്ടിട്ട് നിങ്ങൾ തിരിച്ചു വരും, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് ഇമെയിൽ വഴിയൊക്കെ ഞങ്ങളെ അറിയിക്കണം കേട്ടോ. വല്ലപ്പോഴും ഒന്ന് കേട്ടിട്ട് ഒരു ഇമെയിൽ വഴി, ആ ചേച്ചി നിങ്ങളിട്ട പാട്ടുകൾ കൊള്ളാം, നിങ്ങളിട്ട സംഭവം കൊള്ളാം എന്നോ, അല്ലെങ്കിൽ സംഭവം കൊള്ളില്ല എന്നൊക്കെ ഇടയ്ക്ക് പറയട്ടെ. ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി 92.3 malayalamfmmelbourne@gmail.com. പിന്നെ ഫേസ്ബുക്ക് പേജുണ്ട് ഇതേ പേരിൽ 92.3 malayalamfmന്ന്. അതേ പേരിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലുണ്ട്. ഇതിലൊക്കെ ചെന്ന് ഒന്ന് ഇടയ്ക്കൊന്ന് ഒരു ഒരു പോക്കിയ ഒരു ഹലോ പറയുക, നമുക്ക് സന്തോഷമാണ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ. എനിവേ അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ ആ റീമിക്സ് പാട്ടൊന്ന് കേട്ടിട്ട് തിരിച്ചു വരാം.
1: ചേട്ടനാരാന്നറിയോ? എന്താ ചേട്ടനാരാ സിനിമ പറഞ്ഞാ?

0: ആരവനാ അടിച്ചത്?
1: എന്റെ പെങ്ങളെ പറയണ ഇനി അടിക്കുന്ന
0: ആണോടാ?
2: ഇല്ലണ്ണ സത്യമായിട്ട് എനിക്ക് അവളെ അറിയത്തൊന്നുമില്ല. അണ്ണനാണ് സത്യം.
0: നീയെ ഇവിടെ കൊണ്ട് നിർത്തിക്കും. ഇനി അവനെ തൊട്ടാ
1: തൊട്ടാ തൊട്ടാ നീ എന്തിനാടാ?
0: നോക്കിക്കാ അടിയണ്ണോ.

വാഴ ടു എന്ന പുതിയൊരു സിനിമ. അതും ബ്രോ, നമ്മുടെ ബ്രോസ് കഥയാണ്. അതായത് ചെറുപ്പക്കാർ പിള്ളേരുടെ, ഒരു ജെൻ സി എന്ന് പറയുന്ന പിള്ളേരുടെ കഥയാണ് അല്ലേ. പല നല്ല രസമുള്ള കഥകളാണ് വാഴ മുമ്പുണ്ടായിരുന്നു, വാഴ ടു ഇപ്പോൾ വന്നതൊക്കെ. ഈ പാട്ട് കേട്ടപ്പം, ആ ശബ്ദം കേട്ടപ്പം, യോ നമ്മുടെ മണിച്ചേട്ടൻ്റെ ശബ്ദമല്ലേ എന്ന് തോന്നി. കലാഭവൻ മണിയുടെ ശബ്ദമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. അപ്പം ആ പാട്ട് ഒറിജിനൽ അല്ല, ഇതിൻ്റെ റീമിക്സ് ആണെന്ന് മനസ്സിലായി. ഈ പാട്ട് അപ്പം നോക്കിയപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ്സ് ഒക്കെ നോക്കിയപ്പോൾ ശരിയാണ്, ആ ലിറിക്സും ആ പാടിയതും ഒക്കെ കലാഭവൻ മണി തന്നെയായിരുന്നു. അതിൻ്റെ മ്യൂസിക് സിദ്ധാർത്ഥ വിജയനാണ്. അപ്പം ഇതിപ്പോൾ വേറെ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണോ മണിച്ചേട്ടൻ പാടിയത്? അല്ല, കലാഭവൻ മണി നല്ലൊരു നാടൻ പാട്ടിൻ്റെ കലാകാരനായിരുന്നു. നല്ല സൂപ്പർ നാടൻ പാട്ടുകളാണ്. അപ്പം അങ്ങനത്തെ ഒരു പാട്ടാണിത്. നിങ്ങൾക്ക് ഒറിജിനൽ കേൾക്കുന്ന ആഗ്രഹമുണ്ടോ? എന്നാൽ ഒറിജിനലിൻ്റെ കുറച്ച് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചേരെ, ഇപ്പം ശരിയാക്കി തരാം.

എന്തല്ലേ കലാഭവൻ മണിയുടെ ഒരു നാടൻ പാട്ടിൻ്റെ ഒരു ഭംഗി. എന്തായാലും ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാറൊക്കെ ആയി. അങ്ങനെ നമ്മൾ കുറച്ച് റീമിക്സ് ഒക്കെ ആയിട്ട് കുറച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഒപ്പം ചെലവഴിക്കാൻ പറ്റിയതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. അപ്പം ഇന്നത്തെ ഈ റീമിക്സ് സെഷൻ അടയ്ക്കുന്നതിന് മുമ്പ്, അതായത് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ്, ഈ ഒരു റീമിക്സ് സോങ് ഇടാതെ ഞാൻ എങ്ങനെ ക്ലോസ് ചെയ്യും? ഛോട്ടാ മുംബൈ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ മോഹൻലാലും സംഘവും അടിപൊളി ഡാൻസ് ചെയ്തൊരു പാട്ടുണ്ടല്ലോ, ചെട്ടിക്കുളങ്ങര, ആ പാട്ട് കേട്ടിട്ട് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പൊ നമ്മൾ അടുത്ത പ്രാവശ്യം കണ്ടുമുട്ടും വരെ ദിസ് ഇസ് ജ്യോതി സൈനിങ് ഓഫ്.